അമ്മമ്മ ഒരു തരം അവസരം, അപ്പപ്പ അവസരം ഒരു തരം, പ്ലീസ് ഒരു തരം അവസരം.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലക്ക് ജോഡി സ്വന്തം, ആടക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ. പല്ലാക്ക് ഉടലെ കണ്ട് പളവിള കണ്ട്.